ആദ്യാസന ആത്മവിയാത്മേ സമീനുണ്ട് മനസ്സുപാക്കി പോരാട്ട യോഗ എന്നും വെച്ച് കാണുമാറിയാൻ സാൻ പാറാൻ നിങ്ങൾ മാറ്റി